തെമെത്തി എസ് വി കീരിത് കുർവാനുകെ സൂറത്തു ഫുസ്സിലത്ത് തിരീസ് ഹൈബണ ആയത്തും ഫഷായകൻ എസൂറ നിമ്മ സൂറത്തു ഷൂറ ഫഷായകൻ എസൂറത്തുകെ ബാരവൺ ആയത്തുങ്ങനിയല്ല.